ഭയം പോയ പരിപാടയിൽ പോയനു ദുഷ്കൃതമുണ്ടെന്നു ശ്രീപതി ഭക്തി പോയേ വിവരം പകലേ.